ഗുഡ് മോർണിംഗ്, ശുഭ ഉദയാസനാക്കുവേവാ. അത് ഒക്ടോബർ മാസി ഫസ്റ്റ് സുന്ദര സന്തുത ദിവസ ഇതിന് ദേദുനുമാവതേ വരട്ടിക പടങ്കാന്ന കൊട്ടമാ പിടാത മതക്കരണ തീന കാരണ ഗുഡ് എത്തുള്ളേ മൊലിന്മ തീന കാരണാവതമായി ഇതിങ് ഈ ദിവസേ രാത്രി നമയട്ട് ദക്കുണു ആസിയാവേ പെവത്തുനു വിശാലമ പൊത് പ്രദർശിനിയവണു കൊളംബ ജാത്യാന്തര പൊത് പ്രദർശിനി അവസാനുണ നില റേഡിയോ വിധിയട നിത്യഫിം അപ്പി സംബന്ധുണ ഇതിങ് ഈ വെഡകാട്ടിയത്തു പോലെ അവസാനത്തേക്ക് തവായി ഫ്രഷ് വിധിയട്ട് റീഫ്രഷ് വില അപ്പി നിത്യഫിം ദേദുനുമാവതേ മേ വിധിയട്ട് ഒയാവ ഹമ്പ പെണ്ണി ഫേസ്ബുക്ക് ഫാൻ പേജ് അതുമായിട്ട് പൊടി ഉദവറാണ് ഫേസ്ബുക്ക് ഫാൻ പേജ് മതകത്ത് ഫേസ്ബുക്ക് ഫാൻ പേജ് ഫോളോ കറാണ് ഈട്ട് പാസ് മമദാലീന പോസ്റ്റ് അകുറു എക്ക വചന ഗലബല സതിയ ഗാനേ മുതലിൻ ടാഗ് ദിനാ ഗന്നാട്ട് അവസ്ഥാവ ലബാദിന അകുറെൻ അകുറ തരംഗ വട്ടയ തെക്കത്.

0: തത്തത്തത്താറപെട്ടിയ പുത്താമഗേ താറപെട്ടിയ താറപെട്ടിയെ കുസകനാവാ കൊയിനാന്ത് തന്നോ ദുസ്സകനാവേ ഹറിയട്ടോ പണി വീട്ടിക്ക് അക്കുറു എക്ക വച്ചന കലപല സത്യ ഗാനെ മുതലിൻ തേകി ദിനാകന്ന് വാട അവസ്ഥാവ ലബാദിന് അക്കുറ എന്ന കുറെ തരംഗ വട്ടയട്ട മേ വിലാവി സംബന്ധം എന്നെ പണി വിട്ടി തങ്ങ അപ്പിട്ട് വാട്സപ്പ് മെസ്സേജ് ഒക്കെ വല്ലതി വിടു പി പി താറ ഐ ബോ അൻ താറ
1: ഐ ബോ
0: താറ മൊക്കത് കറന്നേ കൊഹീൻ തന്ന് പണി വിട്ടി തങ്ങില്ല കിവാണി മൊക്കത് കറന്നേ ഹറി താറ മെഹമായി വേണ്ണി വേണ്ടി മങ്ങുയാട്ട് അക്കുറക്കിയനവാ ഏ അക്കുറെങ് വചനയ പടം കാണുവാ ഈട്ട് പസ് ഹെമ വച്ചനങ്ങമ അകാകുറെങ് ഇലങ്ക വചന കിയാകന കിയാകന കിയാകന എന്ന തീന്ന് താട്ട ഹമ്പവിനോ തപ്പറ തീയക കാലയാ ഈ കാലയത്തിൽ തമ്മ മേ വെട്ടി ഒക്കോമങ്ങ കറണ്ണ തീന്നുവാ വെറതിലാവത് എക്കമ വചന ദെപാറ കിയാന്ന ബേ അക്കുറു ദെക്കേ വചന കിയാന്ന ബേ ഈട്ട് പസ് വിനത് ഭാഷാവല വചന കിയാന്നത് ബേ കിയണ വചന ടിക പെഹദിലിവ കിയാന്ന തോണി പെഹദിലീത് തരംഗ നീതി രീതി
1: പെഹദിലി
0: റൈറ്റ് പണി വീട്ടിയ ടിക കിട്ടു എന്നെ മഹാരഗമ തിയെന്നെ മഹാരഗമ കിയണ വചനയെ ഹതറവിനി അക്കുറ മുഖദ് അന്നേകതമായി വാട് വന്നേന അക്കുറ ലാസ് ഇത് തരംഗട്ടെ അണ്
1: മകന നാദയ യഹലുവ വസ സിംഹ ഹതുര രാത്രിയ യക്ഷണി നിന്ദ ദഹവല ലക്തിയ വട്ടയ യക്കല ലംസി സിന്ധു ദുവനവ വതുര രണ്ടു
0: അമ്മോ എമിങ് എമിങ് കോമാറി വെടേ കൊണ്ടതാകത്തനേ മങ്ങ ഇത്ര വച്ചു സാഹിന്ദ പ്രമാണ ആക്കിയെത്തിക്കില്ല താറ സിന്ധുവുടെ കൗതു എക്കതു കറകാണ്
1: ദിഗടവൻ
0: എത്താകെ നിന്നു